0: ഉടനെ ഒടിക്കുടിച്ചു ഡോക്ടർ കരച്ചേൽക്കരി യേശു ക്രിസ്തു
1: when you began matin kama wadwa hogan mamiki de ake win fun ma ake vuk malen
0: ni chaku chawa pa na ka chawa pa wa riyo modiku
1: win fun pa lo ba ini no duchu ipiera boru ya bon wen toner a bitch speak fm we be dikare me rochu kuni
0: win